0: അന്ത ജവണയാ
1: ഓ
0: ഒവേ ഒഞ്ചി കജ്ജബെനടുന്നുണ്ടോ അതിക്ക് പത്നാജി കല എന്നുണ്ടു പത്നാജി കല ജിഞ്ചിണ്ട മാത്ര അയക്കൊഞ്ഞി ഒരു വർപ്പുനെ ദേക്കി വർപ്പുനെ കൊഞ്ഞി താക്കത്ത് വർപ്പന്
1: ഓ
0: അപകൈ പിതഡ്നഞ്ചിത്തിന നിന്ന പാതെറുത പകരി അഞ്ചനെ ബെരിട്ടു കട്ടിനഞ്ചിത്തിന തൊട്ടേത പകരി റഡ്ഡെട്ല കലേത അന്തേ പോണു ആവരണ ഈ ബുട്ടിനഞ്ചിത്തിന പകരിക്ക് ബിലേത അന്തേ പോണു എഞ്ചന്തുകേണ്ട കണ്ണുത സതുക തോജിനവേ സത്യത്ത് തുയിനവിന് തുളിത്തത് തൂവടു തുളിത്തത് തൂവടു നിന്നെ ബന്തേ അപ്പക ചൗല്ലിരുന്നാണല്ല
1: അറപ്പത്
0: അറപ്പത് അറപ്പത് പറയടു തുളിത്തത് തുളിത്തത് പറയടു റഡ് കാരണം ഒഞ്ചിനെ അടിട്ടിയറിലെ പാർത്തു കൊടുത്തിപ്പേരും റഡ്ഡനേതാ.

0: യശോത്രങ്ങളെ കേട്ടോണ്ടുള്ള ഇത് റേഡി സാറും ഗുൻ 07.85 ഇത് രംഗ് രംഗുരോ ജീവന മുന്നേറ്റുള്ള നാനിങ്ങളോ ആർ ജെ സൈഫുള്ള കുത്താറ് സോ അതേപോലെ അന്താരാഷ്ട്രീയ പ്ലാസ്റ്റിക് മുക്ത ദിനാചരണ ഇത്തിക്കൽ 4 ജൂലൈ 3 ആചരണ ആക്കിയിട്ടുള്ളൂ. സോ അതേപോലെ പത്രകർത്ത ഹംസ മലാറു കുറിയ മാഹിത്യങ്ങളും കൂടെ ഞങ്ങളൊട്ടിക്ക് ചെന്ത്. സോ അതേപോലെ മുഹമ്മദ് വേണൂർ സാർ കൂടെ കോളാക്കിത്ത് കുറിയ വിചാരങ്ങളും കൂടെ ഞങ്ങളൊട്ടിക്ക് ചെന്ത്. സോ അതേപോലെ ഞങ്ങളൊട്ടിക്ക് ലൈനിൽ ഹംസ മിത്തൂർ സർ ഇയാൾ കൂടെ ഞങ്ങളൊട്ടിക്കുണ്ട്. സോ അയാളും വെൽക്കം ആക്കിയിട്ടുണ്ട് സാർ. സ്സലാമു അലൈക്കും. എങ്ങനെയുള്ളത് സാർ? ಚಲೋರ್ ಸರ್. ಪ್ಲಾಸ್ಟಿಕ್ ಬಗ್ಗೆ ನಂಗೆ ಅದ್ರ ಬಗ್ಗೆ ಮುಂಡಿ ಉಂಟಲ್ಲ ಅವ್ರ ಸೈಡ್ಲ, ಆದ್ರೆ ಅವರು ದುಷ್ಪರಿಣಾಮ ಅದ್ರ ಅವ್ರ ಜಾಗೃತಿ ಬಗ್ಗೆ ಅಂದ್ರೆ ಚಲ್ಲಾರ.
1: ಪ್ಲಾಸ್ಟಿಕ್ ಪ್ಲಾಸ್ಟಿಕ್ ಉಂಟದ್ದು ನನಗೆ ಎತ್ತರೆ ಫ್ರೆಂಡ್ ಉಂಡೋ ಅತ್ರ ಮೇ ಡೇಂಜರ್ಸ್. ಎಲ್ಲಾರು ಯೂಸ್ ಹಾಕ್ರ ಅದ್ರ ರಿಯಲ್ ಆಯ್ತು ಅದ್ರ ವಿಷಯ ಗೊತ್ತಿಲ್ಲ. ಅದು ಉಂಟು ಅದು ಅದ್ರ ಭೂಮಿ ಇಟ್ಟಿಗೆ ಅದು ಅದ್ರ ಇದಾಗುಲ್ಲ ಮಣ್ಣಾಗುಲ್ಲ ಅದು ಅದು ನನಗೆ ಸಾಧಾರಣ ಯೂಸ್ ಆಗಿದ್ರೆ ಎರಡೇ ಮೇ ಕಣಕ್ಕೆ ಅದಾಗು. ಅದು ನನ್ನ ಜಾಗದಲ್ಲಿ അങ്ങനെ അത് ഭൂമി കൂടെ ഉപദ്രായിട്ട് ഞങ്ങളെ പരിസരത്ത് എല്ലാ വക പഠിക്കാകുന്നത് ഞങ്ങൾ മഹത്വമുള്ള ചൗധരി വിഷയത്തില് ഭൂമിയിലും ഭൂമിയുടെ മേറും ഭൂമിയുടെ കീഴും കടലും ഈ മൂന്ന് ജാഗ്രതും അത് ഡേഞ്ചറസ്. കടലും അങ്ങനെ അത് ഞങ്ങൾ എല്ലാ പോയിട്ട് കണ്ട കരൽ എഴുതാറ് അത് കടലിലെ പ്രാണികളുടെ ഉപദ്രവം അവിടെ എത്രയും കണ്ടു കാര്യം ചത്തിട്ട് എത്ര ഞങ്ങൾ എത്രയും ജാഗ്രത നോക്കിയിട്ടുള്ള അത് ഉപദ്രവം. രണ്ടാമത്തേത് ഭൂമിയുടെ മേല് അത് കത്തുമാട്ടി ചെന്നെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ടോക്സിക് ഗ്യാസ് ഉണ്ടല്ലേ, അത് കാർബൺ മോണോക്സൈഡ്, അത് ഓർത്തുള്ള ഉപദ്രവം മനുഷ്യന്മാരെ ഹൈബ്രിഡ് വിടക്കാക്കിട് അപ്പ മഴ വേണ്ടത് ആ മഴയുടെ കൃത്യമായ എല്ലാ സർക്കിളിൽ ചേഞ്ച് ആവണോ മനുഷ്യന്മാരെ സീക്കും. ഇപ്പൊ മുതലത്തെ പോലെ അല്ല, മുന്നിൽ നോക്കി ക്യാൻസർ ഉണ്ടത് വാരി പൈസ കാരസി കഴിഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ലേ. ഇപ്പൊ എല്ലാവർക്കും ക്യാൻസർ അവിടെ കേട്ടത് പാപ്പ എടുക്കത്തില്ലാത്ത പാപ്പ സമ ചോറ് ഉണ്ണാത്ത ക്യാൻസർ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം എന്തിനാ, ഇതെല്ലാം വാതാവരണത്തെ പിശിച്ചേക്കും, ഞങ്ങളെ ഫുഡിനെ പിശിച്ചേക്കും. വാതാവരണത്തിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ കാർബൺ ഡയോക്സൈഡ് അതൊക്കെ മനസ്സിലത്തെ ഉണ്ട ഉണ്ടോ രണ്ട് ഉപദ്രവം പ്ലാസ്റ്റിക് സുമാർ സ്ഥാപനത്തിൽ കത്തുപാട്ടാറ് അങ്ങനെ ആയിട്ട് അതിലെ ഇത് ഉപദ്രവം. പിന്നെ ജന്മാപത്തേ ഭൂമിയിൽ ഇത് നിങ്ങളെ ഈ ഇത് ഒന്നാമത്തെ ഭൂമിയിലായി തന്നെ പിന്നെ ഇവൻ അതിലെ അത് ഭൂമിയിൽ ഇതാകാത്ത കൊണ്ടിട്ട് അതിന് മണ്ണാവത്ത് കൊണ്ടിട്ടും ഇതങ്ങളെ എല്ലാ പക്കവും അതിൽ തണ്ണി പോയിട്ട് ഭൂമി എങ്കിട്ട് അതിലെ ഭൂമിയിൽ പ്ലാസ്റ്റിക് നിന്നിട്ട് അത് 100 വർഷം ആയാലും അത് അത്
0: ബെടുക്കാവില്ല.
1: ഗുണ്ടില്ല ഇതിൽ ഇതിലെ അവയർനെസ് ഇതിലെ വിഷയ ജാറ ഗുണ്ടില്ല എല്ലാവരും ഗുണ്ടിന്ന് ആറ് ഉപയോഗിക്കാൻ അതിലെ ഉപയോഗിക്കാറ് റീസൈക്കിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ ഡി ബയോഗ്രേഡ് ആക്കിട്ട് ഇപ്പൊ കൊറിയാനുള്ള ഭാവന ബണ്ട് കൊറിഞ്ഞത് ചെന്ന് കൊറിഞ്ഞതല്ല ചെന്ന് അത് മിക്സ് ആക്കിട്ട് പണ്ടത് ചെന്ന് പൈസ ആറാവും അയാൾക്ക് അത് മാറി നല്ല അതിലേക്ക് അത് ആരോഗ്യകരമായിട്ട് പരിസരത്ത് ഉപകാരം അവിടെ പോലത്തെ പ്ലാസ്റ്റിക് ബണ്ട്

0: അതിന് തേറ്റ് എടുക്കണം. ഇപ്പൊ മുതലത്തെ പോലെ അഡ്വർടൈസ്മെന്റ് ഉള്ള ബന്ധമുണ്ട്, ഫ്ലാറ്റ് ഇപ്പൊ കുറെ ആൾ കുറച്ച് നാളതിന് നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ആവട്ടെ ഇന്ത്യ ഗവൺമെന്റ് ആവട്ടെ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ബാനാ കുറിച്ച് വന്നിടും. ആയതുകൊണ്ട് ആയതുകൊണ്ട് അത് ഞങ്ങൾ അതിന്റെ വിഷയത്തിൽ
1: താങ്ക് യു സോ മച്ച് യെസ് ഓക്കെ. ഞങ്ങൾ ഹംസ മിത്തൂർ സാർ കൂടെ ഈ ടിക്കറ്റ് ഞങ്ങളൊട്ടിക്ക് ഇപ്പം മുണ്ടിയത്. സോ അയലും കൂടെ ചെന്നിട്ടുള്ളൂ ആയത്ര ജാഗ്രത ഉണ്ടാവുന്നു. ഞങ്ങൾ ഫസ്റ്റ് ആക്കിയത് കാട്ടണം. അപ്പം ഇന്നലെ ഉണ്ടായെങ്കിൽ അത് മുന്നോട്ട് ബണ്ടേ ജനറേഷനും കൂടെ അത് ചുമ പ്രോബ്ലം ആയിട്ടിക്കര് മാത്രമായി ഞങ്ങൾ എന്തരാക്കിണ്ടല്ലോ ചെന്നിട്ടായെങ്കിൽ കേവലം ഒരുനാളത്തേക്ക് കാര്യക്രമത്തെ ഒരുനാളത്തേക്ക് സീമിത ആക്കിക്കൊണ്ടിരിക്കോ ಅದರ ಬಗ್ಗೆ ಜಾಸ್ತಿ ಐತೆ ನಂಗೆ ಮುಂಡಾಂಡಿಕ್ರೋ. ಸೊ ಇಂಥದ್ದೆಲ್ಲ ಪ್ರಾಬ್ಲಮ್ ಕೂಡ ಆಯುಂಟೆ ಇಕ್ಕರೆ ಒರ್ನಾಲ್ತಕ್ಕೆ ತಕ್ಕಂಥ ಮಾತ್ರ ನಂಗೆ ಎಪ್ಪತ್ತಿಗೂ ಕೂಡ ಅಂದರೆ ಅಂದರೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸೀಮಿತ ಹಾಕೋಗು ತೀರಾ ಚೊಲ್ರಂಗೆ ತೋರು ವಿಚಾರ. ಸೊ ಹಿಂಗೆ ನಂಗೆ ಮುಂಡೊಂಡಿಕ್ಕೋತಗು ಅನೇಕ ವಿಚಾರಂಗ ಕೂಡ ನಂಗೆ ಹಿಂಗೆ ಮುಂಡೊಂಡಿಕ್ಕೋತಗು ನಂಗಳೊಟ್ಟಿಗೆ ದೀಪ ಕರ್ನಾಟಕ ರಾಜ್ಯ ಮಕ್ಕಳ ಸಾಹಿತ್ಯ ಪರಿಷತ್ತು ಉಳ್ಳಾಲ ಘಟಕತ್ತು ಅಧ್ಯಕ್ಷೆ ಸಿಹಾನ ಬಿ ಎಂ ನಂಗಳೊಟ್ಟಿಗೊಂಡು. ಸೊ ಹೈಮಟಂ ಕೂಡ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂಗೆ ತೊಕುರಿಯ ವಿಚಾರ ಕೇಕುವ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತ ಮೇಡಮ್.
2: ಥ್ಯಾಂಕ್ ಯು.
1: ಎಸ್ ಹೆಂಗನುಳ್ಳಾರೆ? ಎಸ್ ಓಕೆ. ಪ್ಲಾಸ್ಟಿಕ್ ಇಪ್ಪ ನಾಳೆ ಅಂತಾರಾಷ್ಟ್ರೀಯ ಪ್ಲಾಸ್ಟಿಕ್ ಮುಕ್ತ ದಿನಾಚರಣೆ ಅಂತ ಐತಿಕ್ರಿ ನಂಗೆ ಮುಂಡಿ ಉಂಟುಲ್ಲೋ. ಸೊ ನಿಂಗ ಇದ್ರ ಬಗ್ಗೆ ಎಂದ್ರೆ ಚಲ್ರಿ ಸರ್ ಮೇಡಮ್?
2: പ്ലാസ്റ്റിക് ചൊല്ലത് ഇപ്പൊ ചുമ്മാ ആൾമാർക്ക് അത് യൂസ് ആയിട്ടുണ്ട്. അച്ഛന് ചുമ്മാ എല്ലാത്തിനും പ്ലാസ്റ്റിക് വേണം. അങ്ങനെ സുലാബത്തിക്കിട്ട് ബ്രസ്സല്ലേ, പിന്നെ അത് സുലാബത്തിൽ തയ്യാറാക്കും സുലാഭം ഉണ്ട്. അങ്ങനെ ചില ആൾമാർ എന്താക്കാറ് അത് യാരും യൂസ് ആയിട്ടുണ്ടാറ്. ഈ പ്ലാസ്റ്റിക് എന്ത് ഇത് പ്ലാസ്റ്റിക് ഇങ്ങനെ ദുഷ്പരിമാവന ആവും കാരണം എന്ന് വെച്ചാൽ അത് മനുഷ്യനെ മാനവനെ ഇരിക്കാറ് അവന്റെ കാരണം സ്വയം അവന്റെ കാരണം അവന് യൂസ് ആക്കാനും എവിടെയെല്ലാം ബൾച്ചിടാണ് ഇത്ര കൊണ്ട് എന്താ പറയുക പരിസരം എല്ലാം
1: എടുക്കാവും
2: എല്ലാം നാശാവും. പിന്നെ പ്ലാസ്റ്റിക് എത്രയും മണ്ണ് രണ്ട് വെച്ചിരുന്നു അത് എത്രയോ വർഷം അത് കരകില്ലേ അത് എത്ര സാവിര വർഷം പോയാലും അത് കരകി. പിന്നെ ഓരോ പ്ലാസ്റ്റിക് ഓരോ ടൈം ഉണ്ട് ഇത്ര കരകുന്നത് ഒരു ആയിരം വർഷം കരകുന്നത് പിന്നെ രണ്ടായിരം വർഷം കലകളും കരകേ ഇല്ലാത്ത

അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പിന്നെ പിന്നെ അത് പറയുന്നു അത് മനസ്സിലാക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്കാനിക്ക
அதுதான் ஜாமி.

0: അന്ത ജവണയാ
1: ഓ
0: ഒവേ ഒഞ്ചി കജ്ജ ബെനടുന്നണ്ടോ അയ്ക്ക് പത്നാജി കല എന്നുണ്ടു പത്നാജി കല ജിഞ്ചിണ്ട മാത്ര അയ്ക്കൊഞ്ഞി ഒരു വർപ്പുനെ ദേക്കി വർപ്പുനെ കൊഞ്ഞി താക്കത്ത് വർപ്പുനെ
1: ഓ
0: അപകൈ പിതഡ്നഞ്ചിത്തിന നിന്ന പാത്തെറുത പകരി അഞ്ചനെ ബെരിട്ട് കട്ടിനഞ്ചിത്തിന തൊട്ടെത പകരി റഡ്ഡെട്ല കലെതാന്തേ പോണു ആഞ്ചായിനെടുത്ത ആവരണ ഈ പുട്ടിനഞ്ചിത്തിന പകരിക്ക് ബിലെതാന്തേ പോണു എഞ്ചന്ത് കേണ്ടന്നല്ല കണ്ണുത സതിർക്ക് തോജിനവേ സത്യത്ത് തുയിനവിന് തുളിത്തത് തൂവടു തുളിത്തത് തൂവടു നിന്നെ ബന്ധേക്ക് അപ്പക ചൗലീരുന്നാണല്ല
1: അറപ്പത്
0: അറപ്പത് അറപ്പത് പറയോടു തുളിത്തത് തുളിത്തത് പറയോടു റഡ് കാരണം ഒഞ്ചിനെ അടിട്ടിയറില പാർത്തു കൊടുത്തിപ്പേരു റഡ്ഡണിത് അത് ദായെന്നാണ്ട് അയിനകത്ത് അവന് തുളിത്ത് പറഞ്ഞാത്ത ആരോഗ്യമൊക്കെ എഡ്ഡേന്ത് അഞ്ചാ കണ്ണുകളിലേക്ക് സദൃക്ക് തോച്ചിനവേ സത്യാത്ത് പണുപ്പുനവന് ഈത്തുമല്ല ബിരുപകരിത ഒരുത്ത ഗുരുട്ട കൽത്തിനം ചിത്തന പാട്ട ഒഞ്ചി പകരിത വിദ്യ കൽപ്പവിടുന്നുണ്ടോ അയിത്ത പിറവുടൊഞ്ഞി പാട്ട കൊർപ്പേർ ഉദനിക്ക് ദായ ബിരുകൊർപ്പുനേ ഓലു കഞ്ചി കൈ കഞ്ചിക്ക് അന്യായാപ്പുണ്ടു ഓലു പൊണ്ണമന്തേക്ക് തൊന്തരയാപ്പുണ്ടു ഓലു ബെരണേരക്ക് തൊന്തരയാപ്പുണ്ടു അഞ്ചിത്തിന പൊർത്തുട മാത്ര ബിരുദേർപ്പൊടു പകരി ബുടൊടു അയിത്തർത്ഥ ഓലു അധർമ്മ നടപ്പുണ്ടു അവലു ബുടൊടു അയിത്തർത്ഥ അഞ്ചായനെ ദാവര നിന്ന കൈട്ടിച്ചിത്തിന ബിരു ഒക്കൊരന തൽപ്പെരപ്പുനവത്ത് പറു ഐക്ക് ഐത്തവേ ആയിന ഉണ്ട് ഒരു ആ ഒരു തത്ത് പോണ്ടോ അയിത്ത കലലജ്ജി ബിലലജ്ജി നിലലജ്ജി
1: ഈ സ്ഥിതി ബറു
0: ഈ തിഥി ബറു അഞ്ചായനെടുത്ത അവര ഒന്നൊഞ്ഞ് പൊസക്കത്തെ സുരു ഇത്ത നിണ്ടയാണ് പണിപ്പുനീത്തെ ഇതാല എവുപെപ്പു തെപ്പട എക്കട പണ്ടോ അടിക്കുപൂർണ്ണ മൂക്കും ഇത്ത അയിനൽക്കോ മീസമിത്തും പണ്ണൽക്ക പണ്ട് ഞാൻ അഞ്ചമൻപുവേ ഇഞ്ചമൻപുവേ ഞാൻ സുരൂക്യമെല്ലാം പണ്ട് തോച്ചപ്പായ എന്നാത്തിക ജെത്തുതിത്തെ ജെത്തിത്തിനായന് മെല്ലവത്ത് കുട്ടുതു ലക്കായ കുട്ടുതു ലക്കായിനി മാത്രാണ് കെബി പീണ്ടാവ് നൽക്ക പാത്തേരോ കൊറിയോ ആയിട്ട് പൊക്കോ കുർക്കുത് കുർക്കുത് എന്നു ഇനി ഇടവരെ മുട്ട മൽത്തറിയോ ലക്കുതുന്തിനായാണ് ഇത്ത നിന്നട സദൃഗ പത്തുതാനക ഈ പാടിനഞ്ചിത്തന പന്തോക്ക് സരിയായ ഉത്തര കൊറിനെ ഒഞ്ചേ രാമദേവരെ പുതരട് മൽത്തനഞ്ചിത്തന സദൃ അപ്പക ഇതാല പോടിയൊടുന്ന് എക്കട് പണ്ണഞ്ചിത്തന കെരമനെ വേത്തെ ഇത്തത കെരമനെ വേത്തെ എക്കട് തികലെ ദർത്തത്
1: ഓ
0: തറ ദർത്തത് തികലെ കുത്ത മൽത്തത് മീസേന തിർക്കത് കണ്ണട് പുറ വിശ്വാസത ദിട്ടിത്തു നിന്നട ഇത്ത അവേ തര
1: കന്തപൂർ
0: ഇത്ത തറ കന്ത പാടുക തറ കന്ത പാടുത് ഇഞ്ച നിൽക്കുന്നക കണ്ണട അറിയൊന്നുണ്ട് നീര് പുളിപ്പട ഈ പുളിപ്പേര പല്ലി ഈ ബലിപ്പട ഈ ബലിപ്പേരല പല്ലി
1: ബലിപ്പുനയത്ത്
0: റഡ് കാരണോട് ബലിപ്പേര പല്ലി ഒഴുത് ഒഞ്ചിന് ഈ ലോകോർത്ത് ബലിപ്പട ജീവതെത്തോണടാ എന്താ ഇത്തർത്ഥ ബൊക്കൊഞ്ചി ഈ മുൽത്തുർത്ത് ബലിപ്പട ഈ പുലിപ്പു നല പൊടിച്ചി ബലിപ്പു നല പൊടിച്ചി ഞാൻ നിന്ന ബാലയാന്ത് ലെപ്പു
1: ഹനുമന്ത എഞ്ചാലെത്തില്ല സരി
0: ദായന്ത് കേണ്ടോ എന്ന മാത രൂപനു തുയ്യോ എന്ന താക്കത്തിനു തുയ്യോ എന്ന അജപ്പുടി എന്നെതിരുന്തിയോ ആത് മാത്രത്ത് നിന്ന അണ്ണെ നിന്ന തകേ ആ ഏരിക്കേണ്ട എങ്കില തകെ എന്ന മിഗ് ഭീമെ അപ്പണ്ട നിക്കല എങ്കില മുട്ട സംബന്ധുണ്ടോ ഞാൻ നിന്ന ബാല എന്ത് പണോലി ഐക്ക് പോടാത് ബലിപ്പട ഓ ബാലെ ഈ ബുളിപ്പട ഓ ബാലെ ഇത്ത മൽത്ത് നഞ്ചിത്തന എഞ്ചിന ഈ കൊച്ചിയനം കടത്തുബാർതി കങ്കൃത് കടപ്പലാകിവേ കദ്രട കടത്തുതേ കുടുപ്പുടു കൊടുത്തുതേ അഞ്ചിത്തിന മാതാവിന് ഭരിക്കതില ഇത്ത ഇപ്പു നീത്തെ ഈ ബുളിപ്പൊച്ചി ബലിപ്പൊച്ചി ബാലെ യാനുല്ല യാന് ഏർഡല പൺപുജി യാന് ഏർഡല പൺപുജി ഈ പകരിത തോജുണ്ട ஓலான்ல ஒஞ்சி பகர்த்து அடிக்கு ஆத்து தார்த்தே உண்டு கடல் ஆண்டோ யான் ஏர்டல பண் பூஜி ஏரகுல தோஜி ஈ கட்டதன்ல பண் பூஜி யான் பொல்த்துது அந்த பண் பூஜி ஈ போல போல
1: ஜீவதமித்த ஆசைத்துல போல அந்த
0: ஓ
1: ஜீவதமித்த ஆசைத்துல போல அந்த அந்தயா எக்கடி பண்டா
0: தாதா
1: கோலுடு திகதெப்பு
0: நரஞ்சுண்டு தாதா
1: கோலு கொருது பெட்டு தின்பு
0: கோலு கொருது பெட்டு தின்பு
1: தஞ்சு ஆடவு ஈடைக்கு பத்தே நேட பாத்தேரியே பந்தோ குந்தியே கடைகள ஈ பனிப்பி நினச்சினவு பனிப்பின எட்டேரே பாலே பாலே அந்த போலந்த பண்ண நினச்சினவு பாத்தேருக்கு தத்துது பதுக்கோலாம் தத்தா போடா இங்கே பதுக்கு
0: ஓ